0: ഇത് നമസ്തേ കേരള കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
1: This show is proudly sponsored by Vipin Voorhees from Easy Street Mortgages.
2: ന്യൂസിലൻഡിൽ മലയാളികൾക്കായി ഒരു മലയാളി ഇമിഗ്രേഷൻ അഡ്വൈസർ.
1: Contact Anush Joseph and team for immigration support and expert immigration advice on 020-400-1036. Make New Zealand your home.
3: Good evening, Christchurch. Welcome to another episode of Namaste Kerala. ജൂൺ മാസത്തിലെ ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഷോയിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആർ ജെ രേഷു ആൻഡ്
4: ആർ ജെ വിപ്സ്. അപ്പോ ഞങ്ങള് ഏതാണ്ട് ഈ വർഷം പകുതിയായിരിക്കുകയാണ്, 2026 പകുതിയായി. സമയം വളരെ ഫാസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തണുപ്പൊക്കെ വന്നു തുടങ്ങി. പിന്നെ നമസ്തെ കേരളനെ സംബന്ധിച്ച് കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ലാസ്റ്റ് മെയ് മാസത്തിലെ ഷോ കേട്ടുകയാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ പുതിയൊരു ആർ ജെനെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർ ജെന്റെ ഷോ ഒക്കെ നമ്മൾ എല്ലാവരും കേട്ടു. നല്ല അടിപൊളി ഫീഡ്ബാക്കുകളാണ് ജനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്തായാലും അപ്പൊ ഞങ്ങൾക്ക് ഒരു പുതിയൊരു ആർ ജെ കൂടി നമ്മുടെ ഫാമിലിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ആസ് ഓൾവേസ് ആർ ജെ ശ്രുതിയും ആർ ജെ മരിയും കൂടിയാണ് കഴിഞ്ഞ ആഴ്ചത്തെ കഴിഞ്ഞ മാസത്തെ ഷോ ചെയ്തത്. അപ്പോൾ ആർ ജെ ശ്രുതി പിന്നെ റോക്ക് സ്റ്റാറാണ്. അപ്പോൾ ആളുടെയും മരിയുടെയും കൂടിയിട്ടുള്ള ഷോ കഴിഞ്ഞ പ്രാവശ്യത്തെ നല്ല ഫീഡ്ബാക്ക് നമുക്ക് കിട്ടി.
3: അതെ, ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ പോഡ്കാസ്റ്റ് അവൈലബിൾ ആണ്.
4: അതെ, യെസ്. അപ്പൊ നിങ്ങൾ പോഡ്കാസ്റ്റ് എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഷോ കഴിഞ്ഞിട്ട് കേട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ ഉള്ള സ്ഥലത്ത് നിന്ന് നിർത്തിയിട്ട് പിന്നെ അത് പോയിട്ട് അതും ഇല്ല. കാരണം ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതാണല്ലോ, ഡിസ്ട്രാക്ഷൻസ്. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോ വേറൊരു കാര്യം കയറി വരും,
3: പിന്നെ അതിന്റെ പറയാവും പോകുന്നത്.
4: യെസ്, അതിനെ പറ്റി പറയുമ്പോ എനിക്ക് പെട്ടെന്ന് മറ്റേ ഇന്നസെന്റിന്റെ ഒരു സിനിമയുണ്ട്, അത് ചെയ്തോ എന്ന് ചോദിക്കില്ലേ, അല്ല അപ്പോഴല്ലേ ഇത് പറഞ്ഞത്, എന്നിട്ട് അത് ചെയ്തോ ഇല്ല അപ്പോഴല്ലേ മറ്റേത് പറഞ്ഞത്, അതുപോലെയാണ്. അപ്പൊ എല്ലാവരും ഈ ഷോയിൽ തന്നെ ശ്രദ്ധിക്കുക. നമ്മൾക്ക് ആസ് ഓൾവേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് അപ്ഡേറ്റ്സും അല്ലെങ്കിൽ ന്യൂസുകളും ക്രൈസ്റ്റ് ചർച്ച് വാർത്തകളും നമുക്ക് സന്തോഷിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച്
3: കാര്യങ്ങളുണ്ട്, അതൊക്കെ നിൽക്കട്ടെ. അതിനു മുമ്പ് ഇപ്പൊ കൊറേ വർഷങ്ങളായി കാര്യം നമസ്തേ കേരളയിൽ ഞാനും ജോയിൻ ചെയ്തിട്ട്, പക്ഷെ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യത്തെ ഷോ ആണ് ചെയ്യുന്നത്.
4: ഓ, നിങ്ങൾ ഭയങ്കര
3: ഭാഗ്യവരാതാണ്.
4: ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ ഷോ കേൾക്കാനുള്ള ഭാഗ്യം.
3: അതെ, അത് ഓഡിയോ ആണ്, വീഡിയോ നിങ്ങൾ എല്ലാവരും നേരത്തെ കണ്ടിട്ടുണ്ട്.
4: അതെ, പിന്നെ ഇനി ഏതെങ്കിലും വല്ല നമസ്തെ കേരളയുടെ വല്ല ക്വിസ് കോമ്പറ്റീഷനോ അങ്ങനെ എന്തെങ്കിലും ഓക്കെ ആർ ജെ വിപ്സും റേഷനും കൂടി ചെയ്തിട്ടുള്ള ആദ്യത്തെ ഷോ ഏത് മാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് June 2026 എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നു, ഇന്ന് നമ്മൾ എന്ത് പറയും എന്നൊക്കെയുള്ള ഡിസ്കഷൻസ്. അപ്പൊ അതില് പറഞ്ഞത് ഈ ഒന്ന് രാവിലെ എണീറ്റപ്പോ ഭയങ്കര തണുപ്പായിരുന്നു, -2 ആയിരുന്നു ടെമ്പറേച്ചർ ഒക്കെ എന്നുള്ളത്. അപ്പൊ ഫ്രോസ്റ്റ് മാറ്റി എന്നാണ് രേഷു പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്ത ഒരു കാര്യം, ഓക്കെ എങ്ങനെയായിരുന്നു കാർ ഗാരേജിന്റെ അകത്ത് ഇടുകയാണെങ്കിൽ നമുക്ക് ഫ്രോസ്റ്റ് മാറ്റാണ്ട് ഓടിച്ചൂടെ എന്നുള്ളത്.
3: അപ്പൊ എല്ലാരും ഗാരേജില് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ ഇപ്പൊ അതൊക്കെ വേറെ വഴികളൊക്കെ കണ്ടുപിടിക്കണം.
4: അതെ, ഗാരേജിലെ സ്റ്റോറേജ് നമ്മള് ശരിക്കും ആവശ്യമുള്ള കാര്യങ്ങളാണോ ഗാരേജിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഒരു വണ്ടിക്കും കൂടി അവിടെ കയറി ഇരിക്കാനുള്ള സ്ഥലമുണ്ടോ. പ്രത്യേകിച്ച് നമ്മള് കിഡ്സൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് അവരെ വോമായിട്ട് വെക്കാനും സിക്നസ്സുകളൊക്കെ ഒഴിവാക്കാനും ചിലപ്പോൾ നമ്മൾ രണ്ടു ദിവസം സിക്ക് വിളിക്കുന്നതിനേക്കാൾ നല്ലതായിരിക്കും ഗാരേജ് ക്ലീൻ ചെയ്തിട്ട് കാറ്
3: വെക്കുന്നത്.
4: അങ്ങനെയാണ് ഞങ്ങളുടെ ചർച്ച അവസാനിച്ചത്. അപ്പോ ഈ ഷോ കഴിഞ്ഞാൽ ഉടനെ പോയിട്ട്
3: ക്ലീൻ
4: ചെയ്യാൻ പോവാണ്. യെസ്, യെസ്, അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. പിന്നെ നമ്മള് കഴിഞ്ഞ ഷോയിലും മെൻഷൻ ചെയ്തതാണ് ഫ്ലൂ വാക്സിനെ പറ്റിയിട്ട്. നമ്മൾ ആ വിന്റർ സീസണിലേക്ക് വരികയാണ്, പിന്നെ സിക്നസ് വളരെ കോമൺ ആയിട്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും ഹിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. നമ്മളിപ്പോ ഓൾറെഡി എന്റെ ഒന്ന് രണ്ട് വേവ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ത്രോട്ട് ഇൻഫെക്ഷനും കോഫൊക്കെ ആയിട്ട്. അപ്പോ അതെടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എടുക്കുക, ഡെഫിനറ്റ്ലി
3: നിങ്ങളുടെ ഫാർമസിയിലും അവൈലബിൾ ആണ്.
4: യെസ്, കറക്റ്റ്. പിന്നെ നിങ്ങളുടെ മെഡിക്കൽ പ്രൊഫഷണലിന്റെ ഹെൽപ്പാണ് ചോദിക്കേണ്ടത്. ഞാനും രേഷും പ്രൊഫഷണലി ആൾക്കാർ ആൾക്കാരല്ല, ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ വായിച്ചതും കേട്ടതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യണമെന്നുള്ളൂ.
3: ബ്രില്യന്റ് വായനയിൽ വന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു.
4: അതെ, അതെ, കറക്റ്റ്. അപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ സി കെയുടെ കുറച്ച് അപ്ഡേറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ വളരെ രസകരമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു ഒരു വിഷയമുണ്ട്. വിഷയം പറഞ്ഞപ്പോ തന്നെ കോമഡി ആയിരുന്നു, അപ്പൊ അത് ഞങ്ങൾ വഴിയെ പറയാം. പിന്നെ ക്രൈസ്റ്റ് ചർച്ചിന്റെ കുറച്ച് അപ്ഡേറ്റ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോ ആസ് ഓൾവേസ് ഓൾവേസ് വൺസ് അഗെയിൻ വെൽക്കം ടു നമസ്തേ കേരള ജൂൺ 2026 ഷോ. എല്ലാവരും ഒരു ചായയും കാപ്പിയൊക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നോ? നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: This show is proudly sponsored by Cameron and Co. Lawyers. Facing a legal problem? We think outside the box to help you.
1: വെൽക്കം ബാക്ക്. ഇപ്പൊ കേട്ട പാട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ കേട്ട ജൂൺ മാസത്തിനെ പ്രതിനിധീകരിച്ചുള്ള പാട്ട് ആർ ജെ വിഫ്സ് രണ്ടുപേരും നമുക്കായി മൂളി കേൾക്കുന്നതാണ്.
2: ഞാൻ ജൂൺ മാസത്തിനെ പറ്റിയിട്ടുള്ള പാട്ട്, എന്റെ പൊന്ന് രേഷ്മ, ഈ പാട്ട് പാടുന്നത് നമ്മുടെ ആയിട്ടല്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾക്ക് എന്തൊക്കെ കഴിവുകളില്ല എന്നുള്ളതെന്നാണ് എൻ്റെ ഒരു തോന്നല്. പക്ഷെ ഞാൻ ഇതിനു മുന്നേ സി കെ ലൂർ വട്ടം പാട്ട് പാടിയിട്ടുണ്ട് എം സി ആയിട്ട് നിൽക്കുന്ന സമയത്ത്, പക്ഷെ അത് വർക്ക് ചെയ്തു കേട്ടോ.
1: പിന്നെന്താ പ്രശ്നം, രണ്ടുപേരും മൂളു
2: അല്ലേ. ഞാനത് ലെറ്റ് മീ എക്സ്പ്ലെയിൻ. എം സി ആണ്. അപ്പൊ എം സിയുടെ ഒരു മെയിൻ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്, ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക
1: എന്നുള്ളതാണ്.
2: അപ്പൊ ഈ പാട്ട് പാടിയിട്ടാണ് വരുന്നത്. ഏതോ ഒരു ഓണാഘോഷമായിരുന്നു, അപ്പൊ മാവേലി നാട് വാണിയിടും കാലം, ആ പാട്ട് പാടിയിട്ടാണ് വരുന്നത് കേട്ടോ. എല്ലാ ജനങ്ങളുടെയും അറ്റൻഷൻ അപ്പൊ തന്നെ സ്പോട്ടിൽ കിട്ടി. എവിടുന്നാടാ ഇത്രയും വൃത്തികെട്ട സൗണ്ട് വരുന്നേന്നുള്ളതാണ് അതിന്റെ. പക്ഷെ നമ്മുടെ റേഡിയോ ഷോ എന്ന് പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ നല്ല നീറ്റായിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പൊ ഈ ആൾക്കാരുടെ അറ്റൻഷൻ എന്തായാലും ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് അവരിതൊക്കെ കേൾക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ജൂണിലെ നിലാമഴ പാടുന്നില്ല.
1: എന്നാലും
2: വേണ്ട വേണ്ട.

0: അപ്പോ യെസ്, അപ്പൊ നമ്മള് വെൽക്കം ബാക്ക് ടു ദ ഷോ. നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് സി കെയുടെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. എന്താണ് രേഷ് സംഭവിക്കുന്നത് സി കെയിൽ?
1: സി കെയിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഓണം 2026 ആണ്. അത് ഈ വരുന്ന ഓഗസ്റ്റ് 22-ന് നടക്കാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ കറന്റ്ലി സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ഡാൻസ്, സോങ്, വാട്ടെവർ, എല്ലാം ഗ്രൂപ്പാണോ ഗ്രൂപ്പോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോമ്പറ്റീഷൻ അല്ല, പെർഫോമൻസസിന് നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്
0: സ്വീകരിക്കുന്നതാണ്.
1: അപ്പം ഇപ്പൊ നമുക്ക് ആർ ജെ വിപ്സ് പറഞ്ഞ പോലെ നമുക്ക് ഓരോരുത്തർക്കും ഉള്ള സ്കില്ലും ഇല്ലാത്തതൊക്കെ നമുക്ക് അറിയാലോ.
0: അപ്പം
1: നമുക്ക് ഓരോരുത്തർക്കും ഉള്ള സ്കിൽസ് നമുക്ക്
0: ഷോക്കേസ്
1: ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പം എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് June 30th ആണ്.
0: അപ്പൊ
1: ഇതുവരെ ആരും സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട് സി കെ. അപ്പം മറക്കണ്ട, June 30th ആണ് ലാസ്റ്റ് ഡേറ്റ്.
0: കറക്റ്റ്. ഓക്കെ, അപ്പൊ അത് June 30th മുന്നേ നിങ്ങളുടെ ഗ്രൂപ്പിന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സിംഗിൾ ആയിട്ടുള്ള പരിപാടിയുടെയോ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്യുക. അപ്പോൾ അതനുസരിച്ചിട്ട് അടുത്ത സ്റ്റെപ്പുകൾ അറിയിക്കുന്നതായിരിക്കും. നാച്ചുറലി നമുക്ക് എല്ലാ വർഷവും കഴിഞ്ഞ അറ്റ്ലീസ്റ്റ് ഒരു 4-5 വർഷമായിട്ട് നമ്മുടെ പ്രോഗ്രാമിന്റെ ക്വാളിറ്റി ഒരുപാട് ഇൻക്രീസ് ആയി വരികയാണ്. ടൈമിന്റെ ചാലഞ്ചസ് ആണ് നമ്മൾ ഇൻഫാക്ട് ചില സമയത്ത് ഫേസ് ചെയ്യാറ്. ടു മെനി ആളുകളുടെ പ്രോഗ്രാം.
1: എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 വർഷമായിട്ട് ക്രൗഡ് ഭയങ്കര
0: കൂടുതലാണ്. യെസ്, തീർച്ചയായിട്ടും. അപ്പൊ എല്ലാ നമ്മുടെ ഒന്നതിന്റെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യണതിന്റെ ഒരു ക്ലിയർ സിമ്പിൾ ആണ് ഇങ്ങനെ ഇത്രയും ആളുകൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട്. അപ്പൊ അത് വരെ ഞാനൊക്കെ പാട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടായി എന്നുള്ള, പക്ഷെ ആൾക്കാർക്ക് നല്ല പാട്ട് കേൾക്കാലോ. അപ്പൊ അതും അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇടുക. June 30th ആണ് ലാസ്റ്റ് ഡേറ്റ്. നമ്മുടെ ഓണത്തിന്റെ ഡേറ്റ് മറക്കേണ്ട August 22nd സാറ്റർഡേ ആണ്. അപ്പൊ ലീവ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ അതിപ്പോ തന്നെ ലോക്ക് ചെയ്ത് വെക്കുക. അതിന്റെ ഫെർദർ അപ്ഡേറ്റ്സ് നമസ്തേ കേരളയുടെയും സി കെയുടെയും ഫേസ്ബുക്ക് പേജിൽ,
1: ഇൻസ്റ്റാഗ്രാമിലെല്ലാം
0: വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സ്പേസ് ക്ലോസ്ലി ഒന്ന് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം കിട്ടും. പക്ഷേ ഡേറ്റ്സ് ഒന്ന് പ്ലീസ് ലോക്ക് ദാറ്റ് ഇൻ എത്രയും പെട്ടെന്ന്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്?
1: നമ്മൾ കൾച്ചറൽ ഇവന്റ്സ് പറഞ്ഞു. ഇനിയിപ്പോ നമുക്ക് അടുത്തുള്ള ഒന്ന് സ്പോർട്സ് ഇവന്റ്സ് ആണ്. അപ്പം അപ്കമിംഗ് ആയിട്ട് സി കെയുടെ ബാഡ്മിന്റൺ ടൂർണമെന്റ് വരുന്നുണ്ട്. അത് നമ്മുടെ പബ്ലിക് ഹോളിഡേയുടെ വീക്കിലാണ്, അതായത് July 11th മറ്റുരയ്ക്കയുടെ നെക്സ്റ്റ് ഡേ ആണ്. അപ്പം നമ്മുടെ ബാഡ്മിന്റൺ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ അങ്ങോട്ട് ഇറങ്ങുക.
0: അതെ, എല്ലാ ബാഡ്മിന്റൺ കളിക്കാരും സ്വാഗതം
1: ചെയ്യുന്നു.
0: യെസ്, ഇപ്പൊ അഗൈൻ അതിന്റെ ഡേറ്റ്സ് ലോക്ക് ചെയ്ത് വെക്കുക. July 11th പേജസ് റോഡിൽ വെച്ചിട്ടായിരിക്കും ആ ടൂർണമെന്റ് നടക്കുന്നത്.
1: From 9:30 AM.
0: അപ്പൊ ആ ഇൻഫർമേഷൻ നിങ്ങൾ ഹാൻഡി ആയിട്ട് വെക്കുക. ഇപ്പൊ തൊട്ട് പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു മാസം കൂടി ഉണ്ട്.
1: ഞാൻ തുടങ്ങാൻ
0: പോവാ.
1: പിന്നെ നമ്മുടെ നമസ്തേ കേരളയുടെ റെപ്രസെന്റേറ്റീവ് വേണ്ടേ? ആർ ജെ ജെ ഉണ്ട്, എന്നാലും അത്രയ്ക്കൊന്നുമില്ലല്ലോ, ചുമ്മാ ഒരു വിമൻ സൈഡ്.
0: ഓക്കെ, അത് കൊള്ളാം. അപ്പൊ എന്തായാലും അപ്പൊ എല്ലാവരും ആ ഡേറ്റ്സും കൂടി ഒന്ന് ഓർത്തു വെക്കുക. പിന്നെ റീസെന്റ് നമ്മുടെ സോക്കർ ടൂർണമെന്റ് സി കെയുടെ കംപ്ലീറ്റ് ആയി. അതെല്ലാം വളരെ ഹൈലി കോമ്പറ്റീറ്റീവും രസകരമായിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷേ ഇറ്റ്സ് മോർ ഓഫ് ലൈക്ക് എല്ലാവരും കമ്മിങ് ടുഗെദർ, നല്ല ആൾക്കാരായിട്ടുള്ള ഒരു ഒരു ടൈം ഓഫ് നമുക്ക് ഒരു കാച്ചിങ് അപ്പും ഒരുപാട് ടീമുകളും, പക്ഷേ ഒരു ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ, നല്ലൊരു എൻവയോൺമെന്റ് ആയിരുന്നു. അപ്പൊ അതെല്ലാം വളരെ നന്നായിട്ട് പോയി. അപ്പൊ അതിൽ പങ്കെടുത്ത ആൾക്കാർക്കും എല്ലാ വിജയികൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു, പങ്കെടുത്തവർക്ക് നന്ദി പറയുന്നു. പിന്നെ എന്താണ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇനി അടുത്തൊരു 1-2 മാസത്തിൽ സംഭവിക്കുന്നത്. ഇനി നമ്മള് ഈ ഇഷ്ടം പോലെ പരിപാടികൾ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇനി അടുത്ത മാസം ഷോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി
1: ഒരു അവസരം കൊടുക്കുകയാണ്.
0: നമ്മൾ ഭയങ്കര ജനറസ് ആൾക്കാരാണല്ലോ
1: അല്ലേ എല്ലാവർക്കും.
0: ഓക്കെ, ഗുഡ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സി കെ അപ്ഡേറ്റ്സ്. അപ്പോ നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. അടുത്ത പാട്ടില് രേഷ്മയായിരിക്കും മൂടുന്നത്.
2: This show is proudly sponsored by Vivin Burgess from Easy Street Mortgages. Your mortgage made easy.
3: ഇത് നമസ്തേ കേരള കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.